0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ലിയോ 14 പാപ്പ ഓഗസ്റ്റ് 19 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. രണ്ടായിരത്തി 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മഗീതത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 19 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000 വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലും നൂറുകണക്കിനാളുകൾ അവിടെയുള്ള വലിയ സ്ക്രീനുകളിലൂടെ പരിശുദ്ധ പിതാവിന്റെ പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3:16-17 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dalla lettera di San Paolo apostolo ai Colossesi. La parola di Cristo abiti tra voi nella sua ricchezza.
2: പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ.
5: Tutto avvenga nel nome del Signore Gesù, rendendo grazie per mezzo di lui a Dio Padre. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
6: Cari fratelli e sorelle, il sesto capitolo della Costituzione Sacrosanctum Concilium del Concilio Vaticano II è dedicato alla musica sacra. Esso afferma: la tradizione musicale della Chiesa costituisce un tesoro di inestimabile valore.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയുടെ 6 തിരുക്കർമ്മഗീതത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതിൽ ഇപ്രകാരം പറയുന്നു: തിരുക്കർമ്മഗീതത്തെക്കുറിച്ചുള്ള തിരുസഭ പാരമ്പര്യം ഒരു അമൂല്യ നിക്ഷേപമാണ്. സംഗീതം മറ്റേതു കലയേക്കാളും കൂടുതൽ സഭയിൽ വിലമതിക്കപ്പെടുന്നു. ഈ ശ്രേഷ്ഠതയ്ക്കുള്ള പ്രധാന കാരണം വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്ന വിശുദ്ധഗീതം ആഘോഷമായ തിരുക്കർമ്മത്തിന്റെ അഭേദ്യവും അപരിത്യാജ്യവുമായ ഒരു ഘടകമായിത്തീരുന്നു എന്നതാണ്. തുടർന്ന് ഈ അധ്യായം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അതുകൊണ്ട് പ്രാർത്ഥനയെ കൂടുതൽ ആസ്വാദ്യമാക്കിക്കൊണ്ടോ ഹൃദയൈക്യം പോഷിപ്പിച്ചുകൊണ്ടോ തിരുക്കർമ്മങ്ങൾ കൂടുതൽ സാഘോഷമാക്കിക്കൊണ്ടോ എത്ര ഗാഢമായി തിരുക്കർമ്മങ്ങളോട് വിശുദ്ധഗീതം ബന്ധപ്പെട്ടു നിൽക്കുന്നുവോ അത്രമാത്രം അത് പവിത്രമായിത്തീരുന്നു. വിശുദ്ധ 10 പാപ്പ ഇന്തർ സുള്ളിച്ചിത്തൂദിനെസ് എന്ന മോത്തുപ്രോപ്രിയോ രേഖയിൽ മുൻപുതന്നെ വ്യക്തമാക്കിയിരുന്നതുപോലെ ആരാധനാക്രമത്തിൽ സംഗീതത്തിന്റെ ശുശ്രൂഷാപരമായ ദൗത്യം സ്ഥിരീകരിക്കുകയും കൂടുതൽ ആഴത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്ന കൗൺസിൽ പ്രബോധനത്തിൻ്റെ കാതൽ ഇവിടെ നമുക്കു കണ്ടെത്താം. യഥാർത്ഥത്തിൽ സംഗീതം ആരാധനാക്രമപരമായ ആഘോഷത്തിൻ്റെ വെറും അലങ്കാരമല്ല, ആരാധനാക്രമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആരാധനാക്രമത്തിൽ പാടുകയും വാദ്യോപകരണങ്ങൾ വായിക്കുകയും ചെയ്യുക എന്നാൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യത്തിൽ സജീവമായ പങ്കാളിത്തത്തോടെ സ്വന്തം ഹൃദയത്തെ സഹോദരീ സഹോദരന്മാരുടെയും ദൈവത്തിൻ്റെയും ഹൃദയവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. കന്താരെ അമാന്തിസ് ഇസ്ത്, അതായത് പാടുന്നത് സ്നേഹിക്കുന്നവൻ്റെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതുപോലെ, സംഗീതം പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥനയുടെ വൈകാരികമായ മാനത്തെ പ്രകടിപ്പിക്കുന്നു. കൃപയിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി ഹൃദയത്തെ തുറക്കുന്നതിനും അതിനാൽ രൂപാന്തരപ്പെടാനും സഹായിക്കുന്നതായതുകൊണ്ടുതന്നെ ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഗാനം കൂട്ടായ്മയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. ശബ്ദങ്ങളുടെ സ്വരലയത്തിലൂടെ വ്യക്തികൾക്കിടയിലെ വ്യത്യാസങ്ങളെ മറികടന്നും എല്ലാവരെയും ദൈവസ്തുതിയിൽ ഒരുമിപ്പിച്ചുകൊണ്ടും അത് മനസ്സുകളുടെ ഐക്യത്തിനായി സംഭാവന ചെയ്യുന്നു. അങ്ങനെ അത് സഭയുടെ ഒരു എപ്പിഫനിയായി, അതായത് സഭയുടെ സ്വഭാവത്തിൽ തന്നെയുള്ള കൂട്ടായ്മയുടെ ഇന്ദ്രിയഗോചരമായ പ്രകടനമായി മാറുന്നു. ആരാധനാക്രമപരമായ കർമ്മങ്ങളുടെ അവിഭാജ്യഘടകമെന്ന നിലയിലുള്ള തിരുക്കർമ്മഗീതത്തിൻ്റെ ആഴമേറിയ ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തിൽ നിന്ന് ചില ആവശ്യകതകൾ ഉരുത്തിരിയുന്നു. അവയിൽ ആദ്യത്തേത് കാലികമായ പ്രവണതകൾക്കോ രചയിതാക്കളുടെ പ്രത്യേക അഭിരുചികൾക്കോ അതീതമായി ആഘോഷത്തിൻ്റെ ഓരോ നിമിഷത്തിനും ഏറ്റവും അനുയോജ്യമായതെന്താണോ അതിനെ എല്ലാ തലങ്ങളിലും അത് പ്രതിഫലിപ്പിക്കണം എന്നതാണ്. തിരുക്കർമ്മഗീതത്തിൻ്റെ ആകാരം, പ്രത്യേകിച്ച് അതിൻ്റെ ഈണപരമായ വശം, ഒരേ സമയം ഉന്നതവും ലളിതവും ഉയർന്ന സംഗീത നിലവാരമുള്ളതുമായിരിക്കണം. മുഴുവൻ സമൂഹവും ചേർന്ന് പാടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അത് എളുപ്പത്തിൽ ആലപിക്കാവുന്നതും ആയിരിക്കണം. ഇതേ കാരണത്താൽ തിരുക്കർമ്മഗീതത്തിൻ്റെ ഉള്ളടക്കം അനുയോജ്യവും ആഴമുള്ളതും അതേസമയം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമായിരിക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. അവ പ്രധാനമായും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ആരാധനാക്രമഗ്രന്ഥങ്ങളിൽ നിന്നും സഭയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവയായിരിക്കണം. ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി, അതായത് പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെയും നിയമമാണ് എന്ന പുരാതന തത്വത്തിലെ ചലനാത്മകത സജീവമായി നിലനിൽക്കുകയും വളരുകയും ചെയ്യേണ്ടതിനായി ഇതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തിന് സാക്രോസാങ്തും കൊൺസീലിയും വിപുലമായ സ്ഥാനം നൽകുന്നുണ്ട്. ആഘോഷിക്കപ്പെടുന്ന ദിവ്യരഹസ്യത്തെക്കുറിച്ചും ദൈനംദിന ജീവിതവുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചുമുള്ള വലിയ ഒരു ബോധ്യം ഉൾപ്പെടുന്നതും എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിത്തീരുന്നതുമായ നിരന്തരമായ പരിവർത്തനത്തിൻ്റെ ആത്മാവിൽ ഉള്ളതുമാകണം ഈ പങ്കാളിത്തം. തിരുക്കർമ്മഗീതത്തിൻ്റെ കൃത്യമായ പങ്കാളിത്തത്തിലൂടെ ഇത് എപ്രകാരം പ്രായോഗികമായി സാക്ഷാത്കരിക്കാമെന്നതിനെക്കുറിച്ച് പ്രമാണരേഖ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. വിശ്വാസികളുടെ കർമാശംസകൾ, മറുപടി പ്രാർത്ഥനകൾ, സങ്കീർത്തനഗാനം, പ്രതിഗാനങ്ങൾ, ഗാനങ്ങൾ എന്നിവയും പൂജ്യമായ മൗനവും ക്രമപ്പെടുത്തണമെന്നും പുരോഹിതനായാലും അൽമായനായാലും തിരുക്കർമ്മത്തിൻ്റെ സ്വഭാവത്തിനും ആരാധനാക്രമത്തിൻ്റെ നിബന്ധനകൾക്കും യോജിച്ച വിധത്തിൽ വിവിധ ശുശ്രൂഷകൾക്കും വിവിധ ഇടപെടലുകൾക്കും നിശബ്ദതയുടെ നിമിഷങ്ങൾക്കും ഇടയിൽ സമന്വയപൂർണമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അവരവരുടെ ഭാഗം മാത്രം നിർവഹിക്കണമെന്നും ഈ അധ്യായം ആഹ്വാനം ചെയ്യുന്നു. മറ്റു തിരുക്കർമ്മഗീതങ്ങളെ ഒഴിവാക്കാതെ തന്നെ കൗൺസിൽ ഗ്രിഗോറിയൻ സംഗീതത്തിന് വലിയൊരു മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഓർഗന്റെ ഉപയോഗത്തിന് കൗൺസിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതേസമയം തിരുക്കർമ്മോപയോഗത്തിന് ഉപയുക്തമോ ഉപയുക്തമാക്കാവുന്നവയോ ദേവാലയത്തിൻ്റെ മഹത്വത്തിന് യോജിക്കുന്നതോ വിശ്വാസികളുടെ ആത്മീയാഭിവൃദ്ധിക്ക് ശരിക്കും സഹായകമോ ആണെങ്കിൽ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കൗൺസിൽ പരിഷ്കരണത്തിന് പ്രിയപ്പെട്ട ഒരു വിഷയം തിരുക്കർമ്മഗീത മേഖലയിൽ കൂടി ബാധകമായ സാംസ്കാരിക അനുരൂപണമാണ്. ജനങ്ങളുടെ മതപരവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ വിവിധ സംസ്കാരങ്ങളുടെ സംഗീത പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവയെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൗൺസിൽ പ്രത്യേകമായി ഊന്നിപ്പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു ഭാഗത്ത് എല്ലാവരിലും മതിയായ മതപരമായ ബോധ്യത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നടപ്പാക്കാനും മറുവശത്ത് സാധ്യമാകുന്നത്ര ആ ജനതകളുടെ പരമ്പരാഗത സംഗീതത്തെ സ്കൂളുകളിലും വിശുദ്ധ കർമ്മങ്ങളിലും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ശുപാർശ ചെയ്യുന്നു. ആരാധനാക്രമപരമായ സാഹചര്യത്തിൽ ഗായക സംഘത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം അംഗീകരിക്കപ്പെടുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഗാനങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി ആലപിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഗാനാലാപനത്തിൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തെ സഹായിക്കുന്നതിനുമായി അജപാലനപരമായ ഒരു ഉപകരണമായ ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. ഇതിലേക്കായി തിരുക്കർമ്മഗീതത്തിൻ്റെ രചയിതാവ് സഭയുടെ സംഗീത പൈതൃകം അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ആരാധനാക്രമത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി പുതിയ രചനകൾക്ക് ജീവൻ നൽകുന്നതിന് അവൻ ഈ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. സമകാലീന സംവേദനക്ഷമതയും വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളെയും മാനിച്ചുകൊണ്ട് ശൈലീപരമായ അപാകതകളിൽ നിന്നും അശ്രദ്ധമായ ആവിഷ്കാരരൂപങ്ങളിൽ നിന്നും ആഘോഷിക്കപ്പെടുന്ന കർമ്മത്തിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത അലക്ഷ്യമായ സംഗീതങ്ങളിലും രചനകളിലും നിന്ന് ആരാധനയെ ശുദ്ധീകരിക്കുകയും ആരാധനാക്രമ സംഗീതത്തിന് രൂപത്തിലും ഗുണത്തിലും മാന്യത ഉറപ്പാക്കുകയും ചെയ്യുന്നത് ലക്ഷ്യമാക്കി വേണം അവൻ പ്രവർത്തിക്കേണ്ടത്. മേലുദ്ധരിച്ച എല്ലാ കാരണങ്ങളാലും കൗൺസിൽ പിതാക്കന്മാർ സെമിനാരികളിലും സന്യാസി സന്യാസിനികളുടെ നൊവിഷ്യേറ്റുകളിലും വിദ്യാമന്ദിരങ്ങളിലും അതുപോലെ മറ്റ് കത്തോലിക്കാ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും തിരുക്കർമ്മഗീതത്തിൻ്റെ പരിശീലനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കാനും സംഗീതജ്ഞർക്കും ഗായകർക്കും ഉറച്ച ആരാധനാക്രമപരമായ പരിശീലനം ഉറപ്പാക്കാനും നിർദ്ദേശിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സഭാപിതാക്കന്മാർ സഭാപരമായ കൂട്ടായ്മയുടെ പ്രതീകമായ ആരാധനാക്രമഗാനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതിനാൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മനോഹരമായ ഈ വാക്കുകളോടെ നമുക്ക് ഉപസംഹരിക്കാം. പരസ്പര ധാരണയിലുള്ള സ്വരൈക്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം ഏകതയിൽ സ്വീകരിച്ച് യേശുക്രിസ്തുവിലൂടെ പിതാവിനായി ഏകസ്വരത്തിൽ പാടുന്നതിനും അങ്ങനെ അവിടുന്ന് നിങ്ങളെ കേൾക്കുന്നതിനും നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികളിലൂടെ നിങ്ങൾ അവൻ്റെ പുത്രന്റെ ശരീരത്തിലെ അംഗങ്ങളാണെന്ന് തിരിച്ചറിയുന്നതിനുമായി നിങ്ങൾ ഓരോരുത്തരും ഒരു ഗായക സംഘമായി മാറുക.
3: Voi uno per uno diventate un coro affinché armoniosi nell'accordo e prendendo la tonalità di Dio nell'unità cantiate all'unisono attraverso Gesù Cristo al Padre, perché vi ascolti e dalle opere buone che realizzate riconosca che siete membra del Figlio suo.

ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനുശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 19 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. രണ്ടായിരത്തി ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മഗീതത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 19-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലും നൂറുകണക്കിനാളുകൾ അവിടെയുള്ള വലിയ സ്ക്രീനുകളിലൂടെ പരിശുദ്ധ പിതാവിന്റെ പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ും 17-ും വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dalla lettera di San Paolo apostolo ai Colossesi. La parola di Cristo abiti tra voi nella sua ricchezza.
2: പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ.
5: Tutto avvenga nel nome del Signore Gesù, rendendo grazie per mezzo di lui a Dio Padre. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
6: Cari fratelli e sorelle, il sesto capitolo della Costituzione Sacrosanctum Concilium del Concilio Vaticano II è dedicato alla musica sacra. Esso afferma: la tradizione musicale della Chiesa costituisce un tesoro di inestimabile valore.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ സാക്രോസാങ്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയുടെ 6-ാം അധ്യായം തിരുക്കർമ്മഗീതത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതിൽ ഇപ്രകാരം പറയുന്നു: തിരുക്കർമ്മഗീതത്തെക്കുറിച്ചുള്ള തിരുസഭാ പാരമ്പര്യം ഒരു അമൂല്യ നിക്ഷേപമാണ്. സംഗീതം മറ്റേതു കലയേക്കാളും കൂടുതൽ സഭയിൽ വിലമതിക്കപ്പെടുന്നു. ഈ ശ്രേഷ്ഠതയ്ക്കുള്ള പ്രധാന കാരണം വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്ന വിശുദ്ധഗീതം ആഘോഷമായ തിരുക്കർമ്മത്തിന്റെ അഭേദ്യവും അപരിത്യാജ്യവുമായ ഒരു ഘടകമായി തീരുന്നു എന്നതാണ്. തുടർന്ന് ഈ അധ്യായം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അതുകൊണ്ട് പ്രാർത്ഥനയെ കൂടുതൽ ആസ്വാദ്യമാക്കിക്കൊണ്ടോ ഹൃദയൈക്യം പോഷിപ്പിച്ചുകൊണ്ടോ തിരുക്കർമ്മങ്ങൾ കൂടുതൽ സാഘോഷമാക്കിക്കൊണ്ടോ എത്ര ഗാഢമായി തിരുക്കർമ്മങ്ങളോട് വിശുദ്ധഗീതം ബന്ധപ്പെട്ടു നിൽക്കുന്നുവോ അത്രമാത്രം അത് പവിത്രമായിത്തീരുന്നു. വിശുദ്ധ പത്താംപിയൂസ് പാപ്പ ഇന്തർ സുള്ളിച്ചിത്തൂദിനെസ് എന്ന മോത്തുപ്രോപ്രിയോ രേഖയിൽ മുൻപുതന്നെ വ്യക്തമാക്കിയിരുന്നതുപോലെ ആരാധനാക്രമത്തിൽ സംഗീതത്തിന്റെ ശുശ്രൂഷാപരമായ ദൗത്യം സ്ഥിരീകരിക്കുകയും കൂടുതൽ ആഴത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്ന കൗൺസിൽ പ്രബോധനത്തിൻ്റെ കാതൽ ഇവിടെ നമുക്ക് കണ്ടെത്താം. യഥാർത്ഥത്തിൽ സംഗീതം ആരാധനാക്രമപരമായ ആഘോഷത്തിൻ്റെ വെറും അലങ്കാരമല്ല, ആരാധനാക്രമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആരാധനാക്രമത്തിൽ പാടുകയും വാദ്യോപകരണങ്ങൾ വായിക്കുകയും ചെയ്യുക എന്നാൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യത്തിൽ സജീവമായ പങ്കാളിത്തത്തോടെ സ്വന്തം ഹൃദയത്തെ സഹോദരീ സഹോദരന്മാരുടെയും ദൈവത്തിൻ്റെയും ഹൃദയവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. കന്താരെ അമാന്തിസ് ഇസ്ത്, അതായത് പാടുന്നത് സ്നേഹിക്കുന്നവൻ്റെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതുപോലെ, സംഗീതം പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥനയുടെ വൈകാരികമായ മാനത്തെ പ്രകടിപ്പിക്കുന്നു. കൃപയിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി ഹൃദയത്തെ തുറക്കുന്നതിനും അതിനാൽ രൂപാന്തരപ്പെടാനും സഹായിക്കുന്നതായതുകൊണ്ടുതന്നെ ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഗാനം കൂട്ടായ്മയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. ശബ്ദങ്ങളുടെ സ്വരലയത്തിലൂടെ വ്യക്തികൾക്കിടയിലെ വ്യത്യാസങ്ങളെ മറികടന്നും എല്ലാവരെയും ദൈവസ്തുതിയിൽ ഒരുമിപ്പിച്ചുകൊണ്ടും അത് മനസ്സുകളുടെ ഐക്യത്തിനായി സംഭാവന ചെയ്യുന്നു. അങ്ങനെ അത് സഭയുടെ ഒരു എപ്പിഫനിയായി, അതായത് സഭയുടെ സ്വഭാവത്തിൽ തന്നെയുള്ള കൂട്ടായ്മയുടെ ഇന്ദ്രിയഗോചരമായ പ്രകടനമായി മാറുന്നു. ആരാധനാക്രമപരമായ കർമ്മങ്ങളുടെ അവിഭാജ്യഘടകമെന്ന നിലയിലുള്ള തിരുക്കർമ്മഗീതത്തിൻ്റെ ആഴമേറിയ ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തിൽ നിന്ന് ചില ആവശ്യകതകൾ ഉരുത്തിരിയുന്നു. അവയിൽ ആദ്യത്തേത് കാലികമായ പ്രവണതകൾക്കോ രചയിതാക്കളുടെ പ്രത്യേക അഭിരുചികൾക്കോ അതീതമായി ആഘോഷത്തിൻ്റെ ഓരോ നിമിഷത്തിനും ഏറ്റവും അനുയോജ്യമായതെന്താണോ അതിനെ എല്ലാ തലങ്ങളിലും അത് പ്രതിഫലിപ്പിക്കണം എന്നതാണ്. തിരുക്കർമ്മഗീതത്തിൻ്റെ ആകാരം, പ്രത്യേകിച്ച് അതിൻ്റെ ഈണപരമായ വശം, ഒരേ സമയം ഉന്നതവും ലളിതവും ഉയർന്ന സംഗീത നിലവാരമുള്ളതുമായിരിക്കണം. മുഴുവൻ സമൂഹവും ചേർന്ന് പാടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അത് എളുപ്പത്തിൽ ആലപിക്കാവുന്നതും ആയിരിക്കണം. ഇതേ കാരണത്താൽ തിരുക്കർമ്മഗീതത്തിൻ്റെ ഉള്ളടക്കം അനുയോജ്യവും ആഴമുള്ളതും അതേസമയം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമായിരിക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. അവ പ്രധാനമായും വിശുദ്ധഗ്രന്ഥത്തിൽ നിന്നും ആരാധനാക്രമഗ്രന്ഥങ്ങളിൽ നിന്നും സഭയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവയായിരിക്കണം. ലെക്സ് ഒറാന്തി ലെക്സ് ക്രദന്തി, അതായത് പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെയും നിയമമാണ് എന്ന പുരാതന തത്വത്തിലെ ചലനാത്മകത സജീവമായി നിലനിൽക്കുകയും വളരുകയും ചെയ്യേണ്ടതിനായി ഇതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തിന് സാക്രോസാങ്തും കൊൺസീലിയും വിപുലമായ സ്ഥാനം നൽകുന്നുണ്ട്. ആഘോഷിക്കപ്പെടുന്ന ദിവ്യരഹസ്യത്തെക്കുറിച്ചും ദൈനംദിന ജീവിതവുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചുമുള്ള വലിയ ഒരു ബോധ്യം ഉൾപ്പെടുന്നതും എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതുമായ നിരന്തരമായ പരിവർത്തനത്തിൻ്റെ ആത്മാവിൽ ഉള്ളതുമാകണം ഈ പങ്കാളിത്തം. തിരുക്കർമ്മഗീതത്തിൻ്റെ കൃത്യമായ പങ്കാളിത്തത്തിലൂടെ ഇത് എപ്രകാരം പ്രായോഗികമായി സാക്ഷാത്കരിക്കാമെന്നതിനെക്കുറിച്ച് പ്രമാണരേഖ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. വിശ്വാസികളുടെ കർമാശംസകൾ, മറുപടി പ്രാർത്ഥനകൾ, സങ്കീർത്തനഗാനം, പ്രതിഗാനങ്ങൾ, ഗാനങ്ങൾ എന്നിവയും പൂജ്യമായ മൗനവും ക്രമപ്പെടുത്തണമെന്നും പുരോഹിതനായാലും അൽമായനായാലും തിരുക്കർമ്മത്തിൻ്റെ സ്വഭാവത്തിനും ആരാധനാക്രമത്തിൻ്റെ നിബന്ധനകൾക്കും യോജിച്ച വിധത്തിൽ വിവിധ ശുശ്രൂഷകൾക്കും വിവിധ ഇടപെടലുകൾക്കും നിശബ്ദതയുടെ നിമിഷങ്ങൾക്കും ഇടയിൽ സമന്വയപൂർണമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അവരവരുടെ ഭാഗം മാത്രം നിർവഹിക്കണമെന്നും ഈ അധ്യായം ആഹ്വാനം ചെയ്യുന്നു. മറ്റു തിരുക്കർമ്മഗീതങ്ങളെ ഒഴിവാക്കാതെ തന്നെ കൗൺസിൽ ഗ്രിഗോറിയൻ സംഗീതത്തിന് വലിയൊരു മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഓർഗന്റെ ഉപയോഗത്തിന് കൗൺസിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതേസമയം തിരുക്കർമ്മോപയോഗത്തിന് ഉപയുക്തമോ ഉപയുക്തമാക്കാവുന്നവയോ ദേവാലയത്തിൻ്റെ മഹത്വത്തിന് യോജിക്കുന്നതോ വിശ്വാസികളുടെ ആത്മീയാഭിവൃദ്ധിക്ക് ശരിക്കും സഹായകമോ ആണെങ്കിൽ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കൗൺസിൽ പരിഷ്കരണത്തിന് പ്രിയപ്പെട്ട ഒരു വിഷയം തിരുക്കർമ്മഗീത മേഖലയിൽ കൂടി ബാധകമായ സാംസ്കാരിക അനുരൂപണമാണ്. ജനങ്ങളുടെ മതപരവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ വിവിധ സംസ്കാരങ്ങളുടെ സംഗീത പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവയെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൗൺസിൽ പ്രത്യേകമായി ഊന്നിപ്പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു ഭാഗത്ത് എല്ലാവരിലും മതിയായ മതപരമായ ബോധ്യത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നടപ്പാക്കാനും മറുവശത്ത് സാധ്യമാകുന്നത്ര ആ ജനതകളുടെ പരമ്പരാഗത സംഗീതത്തെ സ്കൂളുകളിലും വിശുദ്ധ കർമ്മങ്ങളിലും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ശുപാർശ ചെയ്യുന്നു. ആരാധനാക്രമപരമായ സാഹചര്യത്തിൽ ഗായക സംഘത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം അംഗീകരിക്കപ്പെടുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഗാനങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി ആലപിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഗാനാലാപനത്തിൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തെ സഹായിക്കുന്നതിനുമായി അജപാലനപരമായ ഒരു ഉപകരണമായ ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. ഇതിലേക്കായി തിരുക്കർമ്മഗീതത്തിൻ്റെ രചയിതാവ് സഭയുടെ സംഗീത പൈതൃകം അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ആരാധനാക്രമത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി പുതിയ രചനകൾക്ക് ജീവൻ നൽകുന്നതിന് അവൻ ഈ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. സമകാലീന സംവേദനക്ഷമതയും വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളെയും മാനിച്ചുകൊണ്ട് ശൈലീപരമായ അപാകതകളിൽ നിന്നും അശ്രദ്ധമായ ആവിഷ്കാരരൂപങ്ങളിൽ നിന്നും ആഘോഷിക്കപ്പെടുന്ന കർമ്മത്തിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത അലക്ഷ്യമായ സംഗീതങ്ങളിലും രചനകളിലും നിന്ന് ആരാധനയെ ശുദ്ധീകരിക്കുകയും ആരാധനാക്രമ സംഗീതത്തിന് രൂപത്തിലും ഗുണത്തിലും മാന്യത ഉറപ്പാക്കുകയും ചെയ്യുന്നത് ലക്ഷ്യമാക്കി വേണം അവൻ പ്രവർത്തിക്കേണ്ടത്. മേലുദ്ധരിച്ച എല്ലാ കാരണങ്ങളാലും കൗൺസിൽ പിതാക്കന്മാർ സെമിനാരികളിലും സന്യാസി സന്യാസിനികളുടെ നൊവിഷ്യേറ്റുകളിലും വിദ്യാമന്ദിരങ്ങളിലും അതുപോലെ മറ്റ് കത്തോലിക്കാ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും തിരുക്കർമ്മഗീതത്തിൻ്റെ പരിശീലനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കാനും സംഗീതജ്ഞർക്കും ഗായകർക്കും ഉറച്ച ആരാധനാക്രമപരമായ പരിശീലനം ഉറപ്പാക്കാനും നിർദ്ദേശിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സഭാപിതാക്കന്മാർ സഭാപരമായ കൂട്ടായ്മയുടെ പ്രതീകമായ ആരാധനാക്രമഗാനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതിനാൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മനോഹരമായ ഈ വാക്കുകളോടെ നമുക്ക് ഉപസംഹരിക്കാം. പരസ്പരധാരണയിലുള്ള സ്വരൈക്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം ഏകതയിൽ സ്വീകരിച്ച് യേശുക്രിസ്തുവിലൂടെ പിതാവിനായി ഏകസ്വരത്തിൽ പാടുന്നതിനും അങ്ങനെ അവിടുന്ന് നിങ്ങളെ കേൾക്കുന്നതിനും നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികളിലൂടെ നിങ്ങൾ അവൻ്റെ പുത്രൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണെന്ന് തിരിച്ചറിയുന്നതിനുമായി നിങ്ങൾ ഓരോരുത്തരും ഒരു ഗായക സംഘമായി മാറുക.
3: Voi uno per uno diventate un coro affinché armoniosi nell'accordo e prendendo la tonalità di Dio nell'unità cantiate all'unisono attraverso Gesù Cristo al Padre perché vi ascolti e dalle opere buone che realizzate riconosca che siete membra del Figlio suo.

ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനുശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. യുദ്ധത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന വിഭവങ്ങളും സമ്പത്തും വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി വിനിയോഗിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. സെപ്റ്റംബർ 1 ആചരിക്കപ്പെടുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനയുടെ ആഗോള ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ തന്റെ സന്ദേശത്തിൽ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇടയിലും അതുവഴി പ്രകൃതിയിലും ഉത്തരവാദിത്വപരമായ രീതിയിൽ ഇടപെടാനും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. യുദ്ധം പരിസ്ഥിതിക്കും ഗുരുതരമായ നാശമുണ്ടാക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, ജലവും വായുവും മലിനമാകുന്നതോടെ ഭക്ഷ്യസുരക്ഷ തകരുകയും ദാരിദ്ര്യവും അസമത്വവും സാമൂഹിക സംഘർഷങ്ങളും വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കൂട്ടിച്ചേർത്തു. സമാധാനപരമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കൊപ്പം ഹൃദയങ്ങളുടെ നവീകരണവും ആവശ്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്റ്റാലിനിസത്തിന്റെയും നാസിസത്തിന്റെയും ഇരകളായിത്തീർന്നവരെ അനുസ്മരിക്കാനുള്ള യൂറോപ്യൻ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂട മതപീഡനത്തിന്റെ രക്തസാക്ഷി ഫാദർ വ്ളാദിസ്ലാവ് ഫിൻഡിഷിനെ അനുസ്മരിച്ച് ലിയോ 14 പാപ്പ ഓഗസ്റ്റ് 19 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ പോളിഷ് ഭാഷക്കാരായ വിശ്വാസികളെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ഫാദർ ഫിൻഡിഷിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. തിന്മയെ നന്മകൊണ്ട് പരാജയപ്പെടുത്തിയും ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ

0: ഈ കനത്ത ഭൂകമ്പമുണ്ടാക്കിയ നാശനഷ്ടങ്ങളും സഭ നടത്തിവരുന്ന പുനർനിർമ്മാണ സഹായ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് ഫീദസ് ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 15 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 213-ലധികം പേർക്ക് പരിക്കേറ്റതായുമുള്ള ഔദ്യോഗിക കണക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഈ വലിയ വേദനയിലും ഒരുമിച്ചു നിൽക്കാനും കൈപിടിച്ചുയർത്താനുമാണ് പ്രാദേശിക കത്തോലിക്കാ സഭയും കാരിത്താ സംഘടനയും പരിശ്രമിക്കുന്നതെന്ന് ബിഷപ്പ് ഹൊർമാത്തിന്റെ വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഫീദസ് റിപ്പോർട്ട് ചെയ്തു. രൂപതയിലെ ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ടെന്റുകൾ, ഭക്ഷണം, ചികിത്സാ സഹായം, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ എന്നിവ കാരിത്താ സംഘടനയുടെ കീഴിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ബിഷപ്പ് ഹൊർമാത് അറിയിച്ചു. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച കൊളംബിയയിലുണ്ടായ കനത്ത ഭൂകമ്പത്തെ തുടർന്ന് മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടുപോയ കുഞ്ഞുങ്ങൾ മനുഷ്യക്കടത്തു സംഘങ്ങളുടെ ഇരകളാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ചെസ്വി മാനവിക സംഘടന. കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കവെ ഈ തെക്കൻ അമേരിക്കൻ രാജ്യത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡയറക്ടർ ജനറൽ സ്റ്റേഫനോ പിസ്സിയാലിയാണ് ഇത് വ്യക്തമാക്കിയത്. സായുധ സംഘങ്ങളും ക്രിമിനൽ സംഘടനകളും കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 300 പേർ മരണമടയുകയും 4,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പശ്ചിമാഫ്രിക്കയിലെ ഗിനിബിസൌവിൽ മങ്കിപോക്സ് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ രോഗബാധിതരെന്നു കരുതുന്നവരിൽ പകുതിയും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് നിലവിൽ 46 പേരിലാണ് രോഗബാധ സംശയിക്കുന്നതെന്നും ഇവരിൽ 23 പേരും കുട്ടികളാണെന്നും അറിയിച്ച ശിശുക്ഷേമനിധി 16 കുട്ടികൾ 4 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. ഇതാദ്യമായാണ് രാജ്യത്ത് മങ്കിപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് യുണിസെഫ് പ്രതിനിധി സാന്ദ്രെ മർട്ടിൻസ് അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ 4 രാജ്യത്ത് എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 17 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 7 രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് മാസം 15 ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 കേൾക്കാം.

കത്തോലിക്കാ സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി, പരിശുദ്ധ റോമാസഭയിലെ അഭിവന്ദ്യ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന പേര് തനിക്കായി തിരഞ്ഞെടുത്തു എന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൂടി നിന്ന നിരവധി ആളുകളുടെ ചിന്തകൾ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നിരിക്കും. അത് മറ്റാരുമല്ല ലിയോ 13-ാമൻ പാപ്പായും അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനവുമാണ്. 1891 മെയ് മാസം 15-ാം തീയതിയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്കിപ്പുറം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ 14-ാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട്

ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ 13-ാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11-ാം പിയോസ് പാപ്പായുടെ ക്വദ്രജേസിമോസ് ആന്നോ, ജോൺ 23-ാമൻ പാപ്പായുടെ മാത്തർ എത്തു മജീസ്ത്ര പാച്ചം ഇൻ തേറിസ്, 2-ാം വത്തിക്കാൻ സുനഗദോസിന്റെ ഗൌദിയം എത് സ്പേസ്, പോൾ 6-ാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രൊഗ്രേസിയോ, ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ലബോരം എക്സർച്ചൻസ്, സോളിച്ചിത്തൂതോ റെയ് സോച്ചാലിസ്, ചെന്തേസിമോസ് ആന്നോസ്, ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ കാരിത്താസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈയൊരു സാഹചര്യത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച എന്നിവയെ ഈ ചാക്രിക ലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് 2-ാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ 13-ാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്.
എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം സുമിത്, സണ്ണി, അന്ന, മാത്യു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. യുദ്ധത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന വിഭവങ്ങളും സമ്പത്തും വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി വിനിയോഗിക്കാൻ ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. സെപ്റ്റംബർ 1-ാം തീയതി ആചരിക്കപ്പെടുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനയുടെ ആഗോള ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ തന്റെ സന്ദേശത്തിൽ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇടയിലും അതുവഴി പ്രകൃതിയിലും ഉത്തരവാദിത്വപരമായ രീതിയിൽ ഇടപെടാനും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. യുദ്ധം പരിസ്ഥിതിക്കും ഗുരുതരമായ നാശമുണ്ടാക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, ജലവും വായുവും മലിനമാകുന്നതോടെ ഭക്ഷ്യസുരക്ഷ തകരുകയും ദാരിദ്ര്യവും അസമത്വവും സാമൂഹിക സംഘർഷങ്ങളും വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കൂട്ടിച്ചേർത്തു. സമാധാനപരമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കൊപ്പം ഹൃദയങ്ങളുടെ നവീകരണവും ആവശ്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്റ്റാലിനിസത്തിന്റെയും നാസിസത്തിന്റെയും ഇരകളായിത്തീർന്നവരെ അനുസ്മരിക്കാനുള്ള യൂറോപ്യൻ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂട മതപീഡനത്തിന്റെ രക്തസാക്ഷി ഫാദർ വ്ളാദിസ്ലാവ് ഫിൻഡിഷിനെ അനുസ്മരിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 19 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ പോളിഷ് ഭാഷക്കാരായ വിശ്വാസികളെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ഫാദർ ഫിൻഡിഷിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. തിന്മയെ നന്മ കൊണ്ടു പരാജയപ്പെടുത്തിയും ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെയുമാണ് സ്നേഹസംസ്കാരം വളർത്തിയെടുക്കാനാകുന്നതെന്നാണ് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി ഫാദർ ഫിൻഡിഷിന്റെ ഓർമ്മകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. എല്ലാ വർഷവും ഓഗസ്റ്റ് 24-നാണ് സ്റ്റാലിനിസത്തിന്റെയും നാസിസത്തിന്റെയും ഇരകളെ യൂറോപ്പ് പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. ദൈവപരിപാലനയിൽ ആശ്രയിച്ചും പ്രതീക്ഷ കൈവിടാതെയുമാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഭൂകമ്പം നാശം വിതച്ച ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ നിന്ന് റൂത്തെങ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് സിപ്രിയാനൂസ് ഹൊർമാത്. ഈ കനത്ത ഭൂകമ്പമുണ്ടാക്കിയ നാശനഷ്ടങ്ങളും സഭ നടത്തിവരുന്ന പുനർനിർമ്മാണ സഹായ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് ഫീദസ് ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 15 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 213-ലധികം പേർക്ക് പരിക്കേറ്റതായുമുള്ള ഔദ്യോഗിക കണക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഈ വലിയ വേദനയിലും ഒരുമിച്ചു നിൽക്കാനും കൈപിടിച്ചുയർത്താനുമാണ് പ്രാദേശിക കത്തോലിക്കാ സഭയും കാരിത്താ സംഘടനയും പരിശ്രമിക്കുന്നതെന്ന് ബിഷപ്പ് ഹൊർമാത്തിന്റെ വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഫീദസ് റിപ്പോർട്ട് ചെയ്തു. രൂപതയിലെ ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ടെന്റുകൾ, ഭക്ഷണം, ചികിത്സാ സഹായം, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ എന്നിവ കാരിത്താ സംഘടനയുടെ കീഴിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ബിഷപ്പ് ഹൊർമാത് അറിയിച്ചു. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച കൊളംബിയയിലുണ്ടായ കനത്ത ഭൂകമ്പത്തെ തുടർന്ന് മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടുപോയ കുഞ്ഞുങ്ങൾ മനുഷ്യക്കടത്തു സംഘങ്ങളുടെ ഇരകളാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ചെസ്വി മാനവിക സംഘടന. കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കവേ ഈ തെക്കൻ അമേരിക്കൻ രാജ്യത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡയറക്ടർ ജനറൽ സ്റ്റേഫനോ പിസ്സിയാലിയാണ് ഇത് വ്യക്തമാക്കിയത്. സായുധ സംഘങ്ങളും ക്രിമിനൽ സംഘടനകളും കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 300 പേർ മരണമടയുകയും 4,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പശ്ചിമാഫ്രിക്കയിലെ ഗിനിബിസൌവിൽ മങ്കിപോക്സ് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ രോഗബാധിതരെന്നു കരുതുന്നവരിൽ പകുതിയും 15 താഴെയുള്ള കുട്ടികളാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് നിലവിൽ 46 പേരിലാണ് രോഗബാധ സംശയിക്കുന്നതെന്നും ഇവരിൽ 23 പേരും കുട്ടികളാണെന്നും അറിയിച്ച ശിശുക്ഷേമനിധി 16 കുട്ടികൾ 4 താഴെയുള്ളവരാണെന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. ഇതാദ്യമായാണ് രാജ്യത്ത് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് യുണിസെഫ് പ്രതിനിധി സാന്ദ്രെ മർട്ടിൻസ് അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ 4 രാജ്യത്ത് എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 17 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 7 രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് 15 ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 കേൾക്കാം.

കത്തോലിക്കാ സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി പരിശുദ്ധ റോമാസഭയിലെ അഭിവന്ദ്യ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന പേര് തനിക്കായി തിരഞ്ഞെടുത്തു എന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൂടി നിന്ന നിരവധി ആളുകളുടെ ചിന്തകൾ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നിരിക്കും. അത് മറ്റാരുമല്ല ലിയോ 13-ാമൻ പാപ്പായും അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനവുമാണ്. 1891 മെയ് മാസം 15-ാം തീയതിയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്കിപ്പുറം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ 14-ാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ 13-ാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11-ാം പിയൂസ് പാപ്പായുടെ ക്വദ്രജേസിമോസ് ആന്നോ, ജോൺ 23-ാമൻ പാപ്പായുടെ മാത്തർ എത്ത് മജിസ്ത്ര പാച്ചം ഇൻ തേറിസ്, 2-ാം വത്തിക്കാൻ സുനഗദോസിന്റെ ഗൗദിയം എത്ത് സ്പേസ്, പോൾ 6-ാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രോഗ്രേസിയോ, ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ലബോരം എക്സർച്ചൻസ്, സോളിചിത്തൂദോ റെയ് സോച്ചാലിസ്, ചെന്തേസിമൂസ് ആന്യൂസ്, ബെനഡിക്റ്റ് 16-ാമൻ പാപ്പായുടെ കാരിതാസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടിക്കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച
എന്നിവയെ ഈ ചാക്രിക ലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ 13-ാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണ്ണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.